ആരാധനാ വിശേഷ കാര്യക്രമ യുവത്തിന് കാണിക്കുന്നത് വിഷയ ഒന്നു വാക്സിൻ കുറിച്ച് ബഹിർവാദ മാഹിതിയെന്ന കൊടുത്താകരെ കാണിക്കുന്ന അതിഥി ജില്ലാ മന്ത്രാലയത്തിൽ മറ്റു മക്കള ആരോഗ്യ അധികാരികളും ജില്ലാ ആരോഗ്യ മന്ത്രി കുടുംബ കല്യാണ ഇലാഖ ഭാവിയ ഡോക്ടർ സുസുലായ സയ്യന്നവരൊരു ഹാഗൂ അവരൊന്നിക ഉപ ജില്ലാ ആരോഗ്യ ശിക്ഷണ അധികാരികളും ജില്ലാ ആരോഗ്യ മറ്റു കുടുംബ കല്യാണ ഇലാഖ ഭാവിയ ശ്രീ പ്രകാശ് മനോഹര കാര്യക്രമത്തിൽ ഫലശ് വിഷയങ്ങളെ പറ്റി പോലീസ് ബാധ്യത.

സംസ്കാരബോധന, ഹൃദയവഴി ഹനബോധന സംസ്കാരബോധന. ഹനബക്കുവാൻ വിലയില്ല, സംസ്കാരം ഇല്ലാത്ത ഹെമ്മിരുന്നു, സംസ്കാരം ഇല്ലാത്ത ധനം വന്നിരുന്നു, അവർ യശസ്സു ദോശയും ഉപയോഗമില്ല. ആ സംസ്കാരം സിഗ്നൽ തന്നെയാണ് നമ്മൾ ദൂരം നടക്കുന്നത്. ആ സംസ്കാരം ഇരിക്കുമ്പോൾ അവരെല്ലാവരും മനുഷ്യ സംസ്കാരം യശസ്സും ദോശയും പോകുന്നു. സംസ്കാരം ആചാരം വിചാരം ഇല്ല, എല്ലാം യാതൊരു സ്ട്രെസ് എന്നത് ഓടില്ല. സംസ്കാരത്തെ സ്ട്രെസ് വിഭാഗം.

സംസ്കാരത്തിന്റെ ബലത്തിലും വിദേശീയവും നമുക്കിന്ത ഫാഷൻ കൂടി ആകുന്നു. ഭാരതദേശിന്റെ സംസ്കാരമാണ് ഫോളോ മാറുന്നതാണ് അവർ മനസ്സിൽ നന്മ സിക്കുന്നത്. മനസ്സിലെ നന്മ വിസിക്കുന്നത്.

ആവശ്യമാണ്. അധികം അതിനിഷ്ടമില്ലാതെ അധികം മാത്രം ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടപ്പെട്ട് ഡ്രൈ ഫ്രൂട്ട്സ് സക്രിയമാണ് സക്രിയമായി മനസ്സിലാക്കി.